0: tay ci jaxal bass la ay ko jox ñom assane gey ñom cheikh cham ala cham
1: man yaara joxe no digal ja
0: ibrahima gey
1: man yaara joxe
0: seka
1: man yaara joxe no digal
0: ja ñom xoja touré.